0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ഉക്രൈനിൽ നീതിയിൽ അധിഷ്ഠിതമായ സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ. രാജ്യത്തെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഘടന പുനഃസംഘടനയുടെ 35th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പരിശുദ്ധ പിതാവിന്റെ പ്രത്യേക പ്രതിനിധിയെന്ന നിലയിൽ ജൂലൈ 17 വ്യാഴാഴ്ച മുതൽ ജൂലൈ 21 ചൊവ്വാഴ്ച വരെ നീളുന്ന സന്ദർശനത്തിനായി എത്തിയ അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം അദ്ദേഹം നടത്തിയത്. യുദ്ധത്തിന്റെ നീതിയുക്തമായ അവസാനമെന്നതിന് യൂറോപ്പിന്റെ ഈ ഭാഗത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന അർത്ഥമുണ്ടെന്ന് ജൂലൈ 17 വെള്ളിയാഴ്ച വൈകുന്നേരം ലിവീവിലുള്ള ലത്തീൻ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മിയച്ചിസ്വാവ് മൊക്രിസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിൽ സംസാരിക്കവേ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലിയോ 14 പാപ്പയും സഭയും ഉക്രൈൻ ജനതയുടെ ദുരിതങ്ങളും ത്യാഗങ്ങളും മറന്നിട്ടില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉക്രൈനിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിലെത്തിയ ആർച്ച് ബിഷപ്പ് ഗാലഗർ യുദ്ധകാലത്തും വിദ്യാഭ്യാസവും സാമൂഹിക സേവനവും ഒരുമിച്ചു കൊണ്ടുപോകുന്ന സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ആഫ്രിക്കൻ രാജ്യമായ സാംബിയയിൽ അടുത്ത മാസം പൊതുതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സമാധാനപൂർണമായ അന്തരീക്ഷം ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അക്രമങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഉപേക്ഷിക്കണമെന്നും ഓർമ്മിപ്പിച്ച് രാജ്യത്തെ മിത്രാൻ സമിതി. 1964 രാജ്യം നേടിയ സ്വാതന്ത്ര്യത്തിനുശേഷം ആഭ്യന്തരയുദ്ധങ്ങൾ ഒന്നുമുണ്ടായിട്ടില്ലെങ്കിലും സംഘർഷങ്ങളുടെ അഭാവം സമാധാനത്തിന്റെ വ്യക്തമായ തെളിവല്ലെന്ന് പ്രാദേശിക സഭാനേതൃത്വം ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയ അക്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും സ്വന്തം അനുയായികൾ നടത്തുന്ന അക്രമത്തെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നതും അക്രമത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്നും സഭാനേതൃത്വം ഓർമ്മിപ്പിച്ചു. അതിനിടെ മിത്രാന്മാരുടെ ആഹ്വാനത്തെ രാജ്യത്തിന്റെ നിലവിലെ പ്രസിഡന്റ് ഹക്കൈന്റെ ഹിച്ചിലേമ സ്വാഗതം ചെയ്തു. സമാധാനപരവും സ്വതന്ത്രവും സുതാര്യവും വിശ്വസനീയവുമായ തിരഞ്ഞെടുപ്പെന്ന ദീർഘനാളുകളായുള്ള തന്റെ നിലപാടുമായി യോജിച്ചു പോകുന്നതാണ് മിത്രാന്മാരുടെ പ്രസ്താവനയെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ലിയോ 14 പാപ്പയുടെ പ്രത്യേക പ്രതിനിധികളായി കർദിനാൾ സൂപ്പിയും ആർച്ച് ബിഷപ്പ് ഗാലഗറും ഉക്രൈൻ സന്ദർശിച്ചതിൽ സന്തോഷമറിയിച്ചും യൂറോപ്പിന്റെ ചരിത്രത്തിലെ മുറിവുകൾ ഉണങ്ങാനായി വേണ്ടത് ക്ഷമയും അനുരഞ്ജനവുമാണെന്ന് ഓർമ്മിപ്പിച്ചും ഉക്രൈനിലെ ഗ്രീക്ക് കത്തോലിക്ക സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് സ്വ്യാതോസ്ലാവ് ഷെവ്ചുക്. ദീർഘനാളുകളായി ഉക്രൈൻ അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും മൂലം പ്രദേശത്തെ സാധാരണ ജനം ദുരിതമനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ പാപ്പയുടെ പ്രതിനിധികൾ തങ്ങൾക്കിടയിലേക്കെത്തിയത് ആത്മീയ ആശ്വാസം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ സന്ദർശനത്തെ അനുസ്മരിച്ച മേജർ ആർച്ച് ബിഷപ്പ് ഷെവ്ചുക്, ക്ഷമിക്കുകയും ക്ഷമ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യമനസ്സുകളിലെ യുദ്ധമുറിവുകൾ സുഖപ്പെടുത്താനുള്ള ഔഷധമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചിരുന്നുവെന്നത് എടുത്തുപറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഉക്രൈനിൽ 50 ലക്ഷത്തോളം ആളുകൾ മാനവിക പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും അവരിൽ 20 ലക്ഷം പേർക്കു മാത്രമാണ് ആവശ്യമായ മാനവിക സഹായം ലഭ്യമാകുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗാസാമുനമ്പിലെ തിരുക്കുടുംബ ദേവാലയത്തിനു നേരെയുണ്ടായ ആക്രമണത്തിന്റെ 1st വാർഷികത്തിൽ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി വികാരി ഫാദർ ഗബ്രിയേൽ റൊമനെല്ലി. അവസാനമില്ലാതെ തുടരുന്ന ഇസ്രായേൽ പാലസ്തീന സംഘർഷങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ടുവച്ചത്. 2025 ജൂലൈ 17 തിരുക്കുടുംബ ദേവാലയത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച ഫാദർ റൊമാനെല്ലി ഇതിന്റെ ഒന്നാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ആക്രമണത്തിൽ മരണമടഞ്ഞവർക്കും യുദ്ധബാധിതർക്കും വേണ്ടിയും പ്രദേശത്ത് സമാധാനം വീണ്ടെടുക്കാൻ വേണ്ടിയും ജൂലൈ 19 വിശുദ്ധ ബലിയർപ്പിക്കുമെന്നും അറിയിച്ചു. ഗാസ മുനമ്പിലെ മാനുഷിക പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണെന്നും ഫാദർ റൊമാനെല്ലി കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം സുവിശേഷ പരിചിന്തനം. സീറോ മലബാർ സഭ ആരാധനാക്രമം കൈത്താക്കാലം 2 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോമിശിഹായിൽ ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനക്രമവത്സരത്തിലെ കൈത്ത കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. കൈത്ത എന്ന പദത്തിന്റെ അർത്ഥം വേനൽ എന്നാണ്. വേനൽക്കാലത്താണല്ലോ വിളവെടുപ്പും ഫലശേഖരണവും നടത്തുക. ശ്ലീഹാകാലത്തെ പരിശുദ്ധ പ്രവർത്തനത്തിന്റെ ഫലമായി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടപ്പെട്ട സഭാതരു വളർന്ന് പന്തലിച്ച് ഫലം പുറപ്പെടുവിക്കുന്നതിനെയാണ് ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ കാലം സഭയുടെ വളർച്ചയുടെ കാലമായി പരിഗണിക്കപ്പെടുന്നു. സഭയുടെ വളർച്ച ഭൗതികമായ ഒരു വികസനമല്ല, മറിച്ച് അത് ലോകത്തിൽ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളുടെ ജീവിതമാണ്. അതിനാൽ സഭയിൽ കർത്താവിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധരെ ഈ കാലഘട്ടത്തിൽ ഓർമ്മിക്കുന്നതോടൊപ്പം അപ്രകാരം നമ്മുടെ ജീവിതവും ഒരു സാക്ഷ്യമായി സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗങ്ങളും അപ്രകാരം ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന്റെ അടിസ്ഥാന ശിലകളെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം, അവിടുത്തെ കൽപ്പനകളോടുള്ള അനുസരണം, വിശ്വാസത്തിൽ വളരുവാൻ ആവശ്യമായ വിനയം എന്നിവയാണ് ഇന്നത്തെ വായനകളുടെ പ്രധാന സന്ദേശങ്ങൾ. പഴയ നിയമത്തിലെ വായനകൾ ദൈവഭക്തിയുടെയും അനുസരണത്തിന്റെയും ഫലങ്ങളെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുമ്പോൾ ഒരു ഉപമയിലൂടെ ക്രിസ്തുവിൽ വസിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സുവിശേഷവും വിശുദ്ധ പൗലോസപ്പസ്തോലന്റെ ലേഖനവും നമ്മെ പഠിപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിലെ വചനങ്ങൾ വലിയ ഒരു ഉടമ്പടിയുടെ പ്രഖ്യാപനമാണ്. ദൈവം തന്റെ ജനത്തിന് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇവിടെ നാം ശ്രവിക്കുന്നു. ദൈവത്തിന്റെ വചനം കേട്ട് അവിടുത്തെ കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കുന്ന ഒരുവിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിവരണാതീതമാണ്. ഈ അനുഗ്രഹങ്ങൾ കേവലം ആത്മീയ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല, മറിച്ച് നമ്മുടെ ലൗകിക ജീവിതത്തിന്റെ എല്ലാ തുറകളെയും അത് സ്പർശിക്കുന്നു. നഗരത്തിലും വയലിലും നമ്മുടെ പ്രവൃത്തികളിലും സന്തതി പരമ്പരകളിലും ദൈവത്തിന്റെ കരമുണ്ടാകുമെന്ന ഉറപ്പാണ് വചനം നൽകുന്നത്. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും എന്ന വരികളിലൂടെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലവും ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ കരുണയിൽ സുരക്ഷിതമായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവത്തോടുള്ള അനുസരണത്തിന്റെ ഒരു ജീവിതവും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആധുനിക ലോകം തെറ്റിദ്ധരിപ്പിച്ച ഒരു വാക്കാണ് അനുസരണം എന്നുള്ളത്. അവരനെ അനുസരിക്കുന്നതിലൂടെ ഒരുവന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നുവെന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ആത്മീയ ജീവിതത്തിൽ അനുസരണമെന്നത് ദൈവത്തോടുള്ള അടിമത്തമല്ല, മറിച്ച് അവിടുത്തെ സംരക്ഷണ വലയത്തിനുള്ളിൽ സുരക്ഷിതമായിരിക്കുവാനുള്ള മാർഗമാണ്. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ലോകത്തിന്റെ മുൻപിൽ വിശുദ്ധ ജനമായി ഉയർത്തുന്നു. നമ്മുടെ ശത്രുക്കൾ ഒരു വഴിയിലൂടെ വരികയും ഏഴു വഴിയിലൂടെ ചിതറിയോടുകയും ചെയ്യുമെന്നത് ദൈവത്തിന്റെ ശക്തമായ കാവലിനെ സൂചിപ്പിക്കുന്നു. നാം ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് ഇടംബലം വ്യതിചലിക്കാതെ നടക്കുമ്പോൾ ദൈവം തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് തക്ക സമയത്ത് മഴ പെയ്യിക്കുമെന്നും നമ്മുടെ പ്രയത്നങ്ങളെല്ലാം സഫലമാക്കുമെന്നും വചനം വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാം വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം ഈ ചിന്താഗതിയെ ഒന്നുകൂടി ആഴപ്പെടുത്തുന്നുണ്ട്. ലോകം ബഹുമാനത്തെ അളക്കുന്നത് പലപ്പോഴും അധികാരത്തിന്റെയോ ധനത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ദൈവത്തിന്റെ അളവുകോൽ വ്യത്യസ്തമാണ്. ഏതു വർഗമാണ് ബഹുമാനത്തിന് അർഹതയുള്ളത് എന്ന ചോദ്യത്തിന് ദൈവഭക്തിയുള്ളവർ എന്നാണ് വചനം മറുപടി നൽകുന്നത്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ബഹുമാന്യനെന്ന് വ്യക്തമാക്കുന്നു. ഇവിടെ ദൈവഭയം എന്നത് അവിടുത്തെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്തിന് നമ്മുടെ പാപങ്ങൾ മുറിവേൽപ്പിക്കുമോ എന്ന ഭക്തിപൂർവമായ കരുതലാണ്. ഒരു ദരിദ്രൻ ബുദ്ധിമാനാണെങ്കിൽ അവനെ നിന്ദിക്കരുത് എന്നും ഒരു പാപി ബഹുമാന്യനായി കാണപ്പെട്ടാലും അവനെ ആദരിക്കരുത് എന്നും പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭരണാധികാരികളും പ്രഭുക്കളും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നുണ്ടാകാം, എന്നാൽ ദൈവഭക്തനായ ഒരു മനുഷ്യനോളം ശ്രേഷ്ഠത അവർക്കില്ല എന്നത് വചനം എടുത്തു പറയുന്നു. വിനയത്തോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നവൻ മാത്രമേ യഥാർത്ഥ മഹത്വം ആർജിക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ദൈവമായിരിക്കണം എന്ന വലിയ സത്യമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ഒലിവുമരത്തിന്റെ മനോഹരമായ ഒരു ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. തായ്തണ്ടായ ഇസ്രായേൽ ജനതയിൽ നിന്ന് ചില ശാഖകൾ അവരുടെ അവിശ്വാസം നിമിത്തം മുറിച്ചുമാറ്റപ്പെട്ടു. കാട്ടൊലിവിൻ ചില്ലകളായ നമ്മെ ദൈവം തന്റെ കരുണയാൽ ആ തായ്തണ്ടിൽ ഒട്ടിച്ചു ചേർത്തു. ഇത് നമ്മുടെ യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല, മറിച്ച് ദൈവത്തിന്റെ വലിയ കൃപയാണ്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന് പൗലോസ് അപ്പസ്തോലൻ മുന്നറിയിപ്പ് നൽകുന്നു. നാം വേരിനെ താങ്ങുകയല്ല, മറിച്ച് വേര് നമ്മെയാണ് താങ്ങുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം നിലനിൽക്കുന്നത് യേശുക്രിസ്തുവാകുന്ന വേരിൽ നിന്നുള്ള ജീവരസം വലിച്ചെടുത്തുകൊണ്ടാണ്. അഹങ്കാരം വെടിഞ്ഞ് ഭയഭക്തിയോടെ വർത്തിക്കുവാൻ വിശ്വാസികളേവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും
ഒരേപോലെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് ദൈവകൃപയിൽ നിലനിന്നാൽ അവിടുന്ന് കാരുണ്യം കാണിക്കും. എന്നാൽ അവിശ്വാസത്തിലേക്ക് തിരിഞ്ഞാൽ മുറിച്ചു മാറ്റപ്പെടുമെന്ന സത്യം നാം മറക്കരുതെന്നും അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം അവിശ്വാസത്തിൽ തുടരാത്തവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന പ്രത്യാശയും പൗലോസ് അപ്പസ്തോലൻ നൽകുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും അതിരറ്റ ആഴത്തെയാണ് കാണിക്കുന്നത്. ഇതിനെയാണ് മാനസാന്തരത്തിന്റെ അനുഭവം എന്നൊക്കെ നാം വിളിക്കുന്നതും സാക്ഷ്യം വഹിക്കുന്നതും. ഈ മൂന്ന് വായനകളുടെയും പൂർത്തീകരണമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശു സ്വയം വിശേഷിപ്പിക്കുന്നത് സാക്ഷാൽ മുന്തിരിച്ചെടി എന്നാണ്. പിതാവ് കൃഷിക്കാരനും നാം ശാഖകളുമാണ്. ഒരു മുന്തിരിച്ചെടിയും അതിലെ ശാഖകളും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അന്തസത്ത. ശാഖയ്ക്ക് ചെടിയിൽ നിന്ന് വേർപെട്ട് സ്വന്തമായി ഫലം പുറപ്പെടുവിക്കുക സാധ്യമല്ല. അതുപോലെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം ആത്മീയമായി നിർജ്ജീവമാണ്. അത് ഉണങ്ങിപ്പോവുകയും അവസാനം തീയിലിട്ട് ദഹിപ്പിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന ഈശോയുടെ ക്ഷണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. ക്രിസ്തുവിൽ വസിക്കുക എന്നാൽ അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുക എന്നാണർത്ഥം. അവിടുത്തെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ശുദ്ധീകരണ പ്രക്രിയ പലപ്പോഴും വേദനാജനകമായേക്കാം. ഫലം തരുന്ന ശാഖകളെ കൂടുതൽ ഫലം നൽകാനായി കൃഷിക്കാരൻ വെട്ടിയൊരുക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളും ദുഃഖങ്ങളും ദൈവം നമ്മെ വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ തളർപ്പുകളെയും സ്വാർത്ഥതയുടെ ചില്ലകളെയും അവിടുന്ന് നീക്കം ചെയ്യുന്നത് നാം കൂടുതൽ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം നാം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ തന്നെയാണ്. എന്താണ് ഈ ഫലങ്ങൾ? അത് സ്നേഹവും സമാധാനവും കരുണയും ക്ഷമയുമൊക്കെയാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ നൽകുന്നതാകുമ്പോൾ നാം ക്രിസ്തുവിൽ വസിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാം. നാം ധാരാളം ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് പിതാവായ ദൈവം മഹത്വപ്പെടുന്നത്. ക്രിസ്തുവിനോട് ചേർന്നു നിൽക്കുന്ന ഒരുവന് അസാധ്യമായി ഒന്നുമില്ല എന്ന ഉറപ്പും ഈ വചനം നമുക്ക് നൽകുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് ഈശോ പറയുമ്പോൾ അത് നമ്മുടെ ബലഹീനതയെ ഓർമ്മിപ്പിക്കുവാനല്ല, മറിച്ച് അവിടുത്തെ ശക്തിയെ ആശ്രയിക്കുവാൻ നമ്മെ ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ്. നാം ക്രിസ്തുവിൽ വസിക്കുകയും അവിടുത്തെ വാക്കുകൾ നമ്മിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് എന്തുതന്നെയായാലും അത് നമുക്ക് ലഭിക്കുമെന്ന് വചനം ഉറപ്പു നൽകുന്നു. കാരണം ക്രിസ്തുവിൽ വസിക്കുന്നവന്റെ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിന് അനുസൃതമായവ മാത്രമായിരിക്കും. ഈ വചനഭാഗങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തോട് ചോദിക്കുന്ന ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. നാം ദൈവത്തെ അനുസരിക്കുന്നത് ഭയം കൊണ്ടാണോ അതോ സ്നേഹം കൊണ്ടാണോ? നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് നാം അഹങ്കരിക്കുന്നുണ്ടോ? പൗലോസ് അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുന്നതുപോലെ വേരാണ് നമ്മെ താങ്ങുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടോ? പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന് കരുതി നാം നിരാശനാകാറുണ്ടോ? അതോ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനുള്ള ദൈവത്തിന്റെ വെട്ടിയൊരുക്കലായി അതിനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പുതുക്കേണ്ട സമയമാണിത്. അനുസരണത്തിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ദൈവഭക്തിയിലൂടെ യഥാർത്ഥ മഹത്വം ആർജിക്കുവാനും വിനയത്തോടെ ദൈവകൃപയിൽ നിലനിൽക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിൽ നിന്നും ജീവരസം സ്വീകരിക്കുന്ന ശാഖകളായി നമുക്ക് മാറാം. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തോടുള്ള സ്നേഹത്താൽ പ്രീതിതമാകട്ടെ. അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തിന്റെ കാരുണ്യത്തിൽ വിശ്വസിച്ച് അവിടുത്തെ കൽപ്പനകൾ സന്തോഷത്തോടെ പാലിക്കുന്ന മക്കളായി വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബേബി ജോൺ കലയന്താനിയുടെ വരികൾക്ക് ജോമോൻ ആരക്കുഴ സംഗീതം പകർന്ന ഗാനം ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ഉക്രൈനിൽ നീതിയിൽ അധിഷ്ഠിതമായ സമാധാനത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ. രാജ്യത്തെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഘടന പുനഃസംഘടനയുടെ 35th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പരിശുദ്ധ പിതാവിന്റെ പ്രത്യേക പ്രതിനിധിയെന്ന നിലയിൽ ജൂലൈ 17 വ്യാഴാഴ്ച മുതൽ ജൂലൈ 21 ചൊവ്വാഴ്ച വരെ നീളുന്ന സന്ദർശനത്തിനായി എത്തിയ അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം അദ്ദേഹം നടത്തിയത്. യുദ്ധത്തിന്റെ നീതിയുക്തമായ അവസാനമെന്നതിന് യൂറോപ്പിന്റെ ഈ ഭാഗത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന അർത്ഥമുണ്ടെന്ന് ജൂലൈ 17 വെള്ളിയാഴ്ച വൈകുന്നേരം ലിവീവിലുള്ള ലത്തീൻ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മിയച്ചിസ്വാവ് മൊക്രിസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിൽ സംസാരിക്കവേ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലിയോ 14 പാപ്പയും സഭയും ഉക്രൈൻ ജനതയുടെ ദുരിതങ്ങളും ത്യാഗങ്ങളും മറന്നിട്ടില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉക്രൈനിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിലെത്തിയ ആർച്ച് ബിഷപ്പ് ഗാലഗർ യുദ്ധകാലത്തും വിദ്യാഭ്യാസവും സാമൂഹിക സേവനവും ഒരുമിച്ചു കൊണ്ടുപോകുന്ന സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ആഫ്രിക്കൻ രാജ്യമായ സാംബിയയിൽ അടുത്ത മാസം പൊതുതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സമാധാനപൂർണമായ അന്തരീക്ഷം ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അക്രമങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഉപേക്ഷിക്കണമെന്നും ഓർമ്മിപ്പിച്ച് രാജ്യത്തെ മിത്രാൻ സമിതി. 1964 രാജ്യം നേടിയ സ്വാതന്ത്ര്യത്തിനുശേഷം ആഭ്യന്തരയുദ്ധങ്ങൾ ഒന്നുമുണ്ടായിട്ടില്ലെങ്കിലും സംഘർഷങ്ങളുടെ അഭാവം സമാധാനത്തിന്റെ വ്യക്തമായ തെളിവല്ലെന്ന് പ്രാദേശിക സഭാനേതൃത്വം ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയ അക്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും സ്വന്തം അനുയായികൾ നടത്തുന്ന അക്രമത്തെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നതും അക്രമത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്നും സഭാനേതൃത്വം ഓർമ്മിപ്പിച്ചു. അതിനിടെ മിത്രാന്മാരുടെ ആഹ്വാനത്തെ രാജ്യത്തിന്റെ നിലവിലെ പ്രസിഡന്റ് ഹക്കൈന്റെ ഹിച്ചിലേമ സ്വാഗതം ചെയ്തു. സമാധാനപരവും സ്വതന്ത്രവും സുതാര്യവും വിശ്വസനീയവുമായ തിരഞ്ഞെടുപ്പെന്ന ദീർഘനാളുകളായുള്ള തന്റെ നിലപാടുമായി യോജിച്ചു പോകുന്നതാണ് മിത്രാന്മാരുടെ പ്രസ്താവനയെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ലിയോ 14 പാപ്പയുടെ പ്രത്യേക പ്രതിനിധികളായി കർദിനാൾ സൂപ്പിയും ആർച്ച് ബിഷപ്പ് ഗാല്ലഗറും ഉക്രൈൻ സന്ദർശിച്ചതിൽ സന്തോഷമറിയിച്ചും യൂറോപ്പിന്റെ ചരിത്രത്തിലെ മുറിവുകൾ ഉണങ്ങാനായി വേണ്ടത് ക്ഷമയും അനുരഞ്ജനവുമാണെന്ന് ഓർമ്മിപ്പിച്ചും ഉക്രൈനിലെ ഗ്രീക്ക് കത്തോലിക്ക സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് സ്വ്യാതോസ്ലാവ് ഷെവ്ചുക്. ദീർഘനാളുകളായി ഉക്രൈൻ അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും മൂലം പ്രദേശത്തെ സാധാരണ ജനം ദുരിതമനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ പാപ്പയുടെ പ്രതിനിധികൾ തങ്ങൾക്കിടയിലേക്കെത്തിയത് ആത്മീയ ആശ്വാസം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ സന്ദർശനത്തെ അനുസ്മരിച്ച മേജർ ആർച്ച് ബിഷപ്പ് ഷെവ്ചുക്, ക്ഷമിക്കുകയും ക്ഷമ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യമനസ്സുകളിലെ യുദ്ധമുറിവുകൾ സുഖപ്പെടുത്താനുള്ള ഔഷധമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചിരുന്നുവെന്നത് എടുത്തുപറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഉക്രൈനിൽ 50 ലക്ഷത്തോളം ആളുകൾ മാനവിക പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും അവരിൽ 20 ലക്ഷം പേർക്ക് മാത്രമാണ് ആവശ്യമായ മാനവിക സഹായം ലഭ്യമാകുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗാസാമുനമ്പിലെ തിരുക്കുടുംബ ദേവാലയത്തിനു നേരെയുണ്ടായ ആക്രമണത്തിന്റെ 1st വാർഷികത്തിൽ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി വികാരി ഫാദർ ഗബ്രിയേൽ റൊമനെല്ലി. അവസാനമില്ലാതെ തുടരുന്ന ഇസ്രായേൽ പാലസ്തീന സംഘർഷങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ടുവച്ചത്. 2025 ജൂലൈ 17 തിരുക്കുടുംബ ദേവാലയത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച ഫാദർ റൊമാനെല്ലി ഇതിന്റെ ഒന്നാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ആക്രമണത്തിൽ മരണമടഞ്ഞവർക്കും യുദ്ധബാധിതർക്കും വേണ്ടിയും പ്രദേശത്ത് സമാധാനം വീണ്ടെടുക്കാൻ വേണ്ടിയും ജൂലൈ 19 വിശുദ്ധ ബലിയർപ്പിക്കുമെന്നും അറിയിച്ചു. ഗാസ മുനമ്പിലെ മാനുഷിക പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണെന്നും ഫാദർ റൊമാനെല്ലി കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം സുവിശേഷ പരിചിന്തനം. സീറോ മലബാർ സഭ ആരാധനാക്രമം കൈത്താക്കാലം 2 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോമിശിഹായിൽ ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനക്രമവത്സരത്തിലെ കൈത്തക്കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. കൈത്ത എന്ന പദത്തിന്റെ അർത്ഥം വേനൽ എന്നാണ്. വേനൽക്കാലത്താണല്ലോ വിളവെടുപ്പും ഫലശേഖരണവും നടത്തുക. ശ്ലീഹാക്കാലത്തെ പരിശുദ്ധ പ്രവർത്തനത്തിന്റെ ഫലമായി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടപ്പെട്ട സഭാതരു വളർന്ന് പന്തലിച്ച് ഫലം പുറപ്പെടുവിക്കുന്നതിനെയാണ് ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ കാലം സഭയുടെ വളർച്ചയുടെ കാലമായി പരിഗണിക്കപ്പെടുന്നു. സഭയുടെ വളർച്ച ഭൗതികമായ ഒരു വികസനമല്ല, മറിച്ച് അത് ലോകത്തിൽ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളുടെ ജീവിതമാണ്. അതിനാൽ സഭയിൽ കർത്താവിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധരെ ഈ കാലഘട്ടത്തിൽ ഓർമ്മിക്കുന്നതോടൊപ്പം അപ്രകാരം നമ്മുടെ ജീവിതവും ഒരു സാക്ഷ്യമായി സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗങ്ങളും അപ്രകാരം ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന്റെ അടിസ്ഥാന ശിലകളെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം, അവിടുത്തെ കൽപ്പനകളോടുള്ള അനുസരണം, വിശ്വാസത്തിൽ വളരുവാൻ ആവശ്യമായ വിനയം എന്നിവയാണ് ഇന്നത്തെ വായനകളുടെ പ്രധാന സന്ദേശങ്ങൾ. പഴയ നിയമത്തിലെ വായനകൾ ദൈവഭക്തിയുടെയും അനുസരണത്തിന്റെയും ഫലങ്ങളെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുമ്പോൾ ഒരു ഉപമയിലൂടെ ക്രിസ്തുവിൽ വസിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സുവിശേഷവും വിശുദ്ധ പൗലോസപ്പസ്തോലന്റെ ലേഖനവും നമ്മെ പഠിപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിലെ വചനങ്ങൾ വലിയ ഒരു ഉടമ്പടിയുടെ പ്രഖ്യാപനമാണ്. ദൈവം തന്റെ ജനത്തിന് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇവിടെ നാം ശ്രവിക്കുന്നു. ദൈവത്തിന്റെ വചനം കേട്ട് അവിടുത്തെ കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കുന്ന ഒരുവിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിവരണാതീതമാണ്. ഈ അനുഗ്രഹങ്ങൾ കേവലം ആത്മീയ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല, മറിച്ച് നമ്മുടെ ലൗകിക ജീവിതത്തിന്റെ എല്ലാ തുറകളെയും അത് സ്പർശിക്കുന്നു. നഗരത്തിലും വയലിലും നമ്മുടെ പ്രവൃത്തികളിലും സന്തതി പരമ്പരകളിലും ദൈവത്തിന്റെ കരമുണ്ടാകുമെന്ന ഉറപ്പാണ് വചനം നൽകുന്നത്. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും എന്ന വരികളിലൂടെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലവും ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ കരുണയിൽ സുരക്ഷിതമായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവത്തോടുള്ള അനുസരണത്തിന്റെ ഒരു ജീവിതവും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആധുനിക ലോകം തെറ്റിദ്ധരിപ്പിച്ച ഒരു വാക്കാണ് അനുസരണം എന്നുള്ളത്. അവരനെ അനുസരിക്കുന്നതിലൂടെ ഒരുവന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നുവെന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ആത്മീയ ജീവിതത്തിൽ അനുസരണമെന്നത് ദൈവത്തോടുള്ള അടിമത്തമല്ല, മറിച്ച് അവിടുത്തെ സംരക്ഷണ വലയത്തിനുള്ളിൽ സുരക്ഷിതമായിരിക്കുവാനുള്ള മാർഗമാണ്. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ലോകത്തിന്റെ മുൻപിൽ വിശുദ്ധ ജനമായി ഉയർത്തുന്നു. നമ്മുടെ ശത്രുക്കൾ ഒരു വഴിയിലൂടെ വരികയും ഏഴു വഴിയിലൂടെ ചിതറിയോടുകയും ചെയ്യുമെന്നത് ദൈവത്തിന്റെ ശക്തമായ കാവലിനെ സൂചിപ്പിക്കുന്നു. നാം ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കാതെ നടക്കുമ്പോൾ ദൈവം തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് തക്ക സമയത്ത് മഴ പെയ്യിക്കുമെന്നും നമ്മുടെ പ്രയത്നങ്ങളെല്ലാം സഫലമാക്കുമെന്നും വചനം വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാം വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം ഈ ചിന്താഗതിയെ ഒന്നുകൂടി ആഴപ്പെടുത്തുന്നുണ്ട്. ലോകം ബഹുമാനത്തെ അളക്കുന്നത് പലപ്പോഴും അധികാരത്തിന്റെയോ ധനത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ദൈവത്തിന്റെ അളവുകോൽ വ്യത്യസ്തമാണ്. ഏതു വർഗമാണ് ബഹുമാനത്തിന് അർഹതയുള്ളത് എന്ന ചോദ്യത്തിന് ദൈവഭക്തിയുള്ളവർ എന്നാണ് വചനം മറുപടി നൽകുന്നത്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ബഹുമാന്യനെന്ന് വ്യക്തമാക്കുന്നു. ഇവിടെ ദൈവഭയം എന്നത് അവിടുത്തെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്തിന് നമ്മുടെ പാപങ്ങൾ മുറിവേൽപ്പിക്കുമോ എന്ന ഭക്തിപൂർവമായ കരുതലാണ്. ഒരു ദരിദ്രൻ ബുദ്ധിമാനാണെങ്കിൽ അവനെ നിന്ദിക്കരുത് എന്നും ഒരു പാപി ബഹുമാന്യനായി കാണപ്പെട്ടാലും അവനെ ആദരിക്കരുത് എന്നും പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭരണാധികാരികളും പ്രഭുക്കളും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നുണ്ടാകാം, എന്നാൽ ദൈവഭക്തനായ ഒരു മനുഷ്യനോളം ശ്രേഷ്ഠത അവർക്കില്ല എന്നത് വചനം എടുത്തു പറയുന്നു. വിനയത്തോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നവൻ മാത്രമേ യഥാർത്ഥ മഹത്വം ആർജിക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ദൈവമായിരിക്കണം എന്ന വലിയ സത്യമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ഒലിവുമരത്തിന്റെ മനോഹരമായ ഒരു ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. തായ്തണ്ടായ ഇസ്രായേൽ ജനതയിൽ നിന്ന് ചില ശാഖകൾ അവരുടെ അവിശ്വാസം നിമിത്തം മുറിച്ചുമാറ്റപ്പെട്ടു. കാട്ടൊലിവിൻ ചില്ലകളായ നമ്മെ ദൈവം തന്റെ കരുണയാൽ ആ തായ്തണ്ടിൽ ഒട്ടിച്ചു ചേർത്തു. ഇത് നമ്മുടെ യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല, മറിച്ച് ദൈവത്തിന്റെ വലിയ കൃപയാണ്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന് പൗലോസ് അപ്പസ്തോലൻ മുന്നറിയിപ്പ് നൽകുന്നു. നാം വേരിനെ താങ്ങുകയല്ല, മറിച്ച് വേര് നമ്മെയാണ് താങ്ങുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം നിലനിൽക്കുന്നത് യേശുക്രിസ്തുവാകുന്ന വേരിൽ നിന്നുള്ള ജീവരസം വലിച്ചെടുത്തുകൊണ്ടാണ്. അഹങ്കാരം വെടിഞ്ഞ് ഭയഭക്തിയോടെ വർത്തിക്കുവാൻ വിശ്വാസികളേവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും
ഒരേപോലെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് ദൈവകൃപയിൽ നിലനിന്നാൽ അവിടുന്ന് കാരുണ്യം കാണിക്കും. എന്നാൽ അവിശ്വാസത്തിലേക്ക് തിരിഞ്ഞാൽ മുറിച്ചു മാറ്റപ്പെടുമെന്ന സത്യം നാം മറക്കരുതെന്നും അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം അവിശ്വാസത്തിൽ തുടരാത്തവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന പ്രത്യാശയും പൗലോസ് അപ്പസ്തോലൻ നൽകുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും അതിരറ്റ ആഴത്തെയാണ് കാണിക്കുന്നത്. ഇതിനെയാണ് മാനസാന്തരത്തിന്റെ അനുഭവം എന്നൊക്കെ നാം വിളിക്കുന്നതും സാക്ഷ്യം വഹിക്കുന്നതും. ഈ മൂന്ന് വായനകളുടെയും പൂർത്തീകരണമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശു സ്വയം വിശേഷിപ്പിക്കുന്നത് സാക്ഷാൽ മുന്തിരിച്ചെടി എന്നാണ്. പിതാവ് കൃഷിക്കാരനും നാം ശാഖകളുമാണ്. ഒരു മുന്തിരിച്ചെടിയും അതിലെ ശാഖകളും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അന്തസത്ത. ശാഖയ്ക്ക് ചെടിയിൽ നിന്ന് വേർപെട്ട് സ്വന്തമായി ഫലം പുറപ്പെടുവിക്കുക സാധ്യമല്ല. അതുപോലെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം ആത്മീയമായി നിർജ്ജീവമാണ്. അത് ഉണങ്ങിപ്പോവുകയും അവസാനം തീയിലിട്ട് ദഹിപ്പിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന ഈശോയുടെ ക്ഷണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. ക്രിസ്തുവിൽ വസിക്കുക എന്നാൽ അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുക എന്നാണർത്ഥം. അവിടുത്തെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ശുദ്ധീകരണ പ്രക്രിയ പലപ്പോഴും വേദനാജനകമായേക്കാം. ഫലം തരുന്ന ശാഖകളെ കൂടുതൽ ഫലം നൽകാനായി കൃഷിക്കാരൻ വെട്ടിയൊരുക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളും ദുഃഖങ്ങളും ദൈവം നമ്മെ വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ തളർപ്പുകളെയും സ്വാർത്ഥതയുടെ ചില്ലകളെയും അവിടുന്ന് നീക്കം ചെയ്യുന്നത് നാം കൂടുതൽ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം നാം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ തന്നെയാണ്. എന്താണ് ഈ ഫലങ്ങൾ? അത് സ്നേഹവും സമാധാനവും കരുണയും ക്ഷമയുമൊക്കെയാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ നൽകുന്നതാകുമ്പോൾ നാം ക്രിസ്തുവിൽ വസിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാം. നാം ധാരാളം ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് പിതാവായ ദൈവം മഹത്വപ്പെടുന്നത്. ക്രിസ്തുവിനോട് ചേർന്നു നിൽക്കുന്ന ഒരുവന് അസാധ്യമായി ഒന്നുമില്ല എന്ന ഉറപ്പും ഈ വചനം നമുക്ക് നൽകുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് ഈശോ പറയുമ്പോൾ അത് നമ്മുടെ ബലഹീനതയെ ഓർമ്മിപ്പിക്കുവാനല്ല, മറിച്ച് അവിടുത്തെ ശക്തിയെ ആശ്രയിക്കുവാൻ നമ്മെ ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ്. നാം ക്രിസ്തുവിൽ വസിക്കുകയും അവിടുത്തെ വാക്കുകൾ നമ്മിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് എന്തുതന്നെയായാലും അത് നമുക്ക് ലഭിക്കുമെന്ന് വചനം ഉറപ്പു നൽകുന്നു. കാരണം ക്രിസ്തുവിൽ വസിക്കുന്നവന്റെ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിന് അനുസൃതമായവ മാത്രമായിരിക്കും. ഈ വചനഭാഗങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തോട് ചോദിക്കുന്ന ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. നാം ദൈവത്തെ അനുസരിക്കുന്നത് ഭയം കൊണ്ടാണോ അതോ സ്നേഹം കൊണ്ടാണോ? നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് നാം അഹങ്കരിക്കുന്നുണ്ടോ? പൗലോസ് അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ വേരാണ് നമ്മെ താങ്ങുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടോ? പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന് കരുതി നാം നിരാശനാകാറുണ്ടോ? അതോ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനുള്ള ദൈവത്തിന്റെ വെട്ടിയൊരുക്കലായി അതിനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പുതുക്കേണ്ട സമയമാണിത്. അനുസരണത്തിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ദൈവഭക്തിയിലൂടെ യഥാർത്ഥ മഹത്വം ആർജിക്കുവാനും വിനയത്തോടെ ദൈവകൃപയിൽ നിലനിൽക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിൽ നിന്നും ജീവരസം സ്വീകരിക്കുന്ന ശാഖകളായി നമുക്ക് മാറാം. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തോടുള്ള സ്നേഹത്താൽ പ്രീതിതമാകട്ടെ. അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തിന്റെ കാരുണ്യത്തിൽ വിശ്വസിച്ച് അവിടുത്തെ കൽപ്പനകൾ സന്തോഷത്തോടെ പാലിക്കുന്ന മക്കളായി വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബേബി ജോൺ കലയന്താനിയുടെ വരികൾക്ക് ജോമോൻ ആരക്കുഴ സംഗീതം പകർന്ന ഗാനം ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരികൾ.

ജീവിതത്തിൽ വിശുദ്ധിയുടെ പുണ്യം കാത്തുസൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും വിശുദ്ധരുടെ ജീവിത മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്.

വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിക്കുന്നു: വിശുദ്ധി കേവലം ദൈവഹിതം ചെയ്യുന്നതിലും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ആയിരിക്കുന്നതിലും അടങ്ങിയിരിക്കുന്നു. വിശുദ്ധി ദൈവത്തിന്റെ ദാനമാണ്. ഓരോ വ്യക്തിയുടെയും വിളി വിശുദ്ധിയിലേക്കുള്ളതാണ്. വിശുദ്ധിയുടെ ജീവിതം ചിലർക്ക് മാത്രമുള്ളതല്ല, എല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വിശുദ്ധിയുടെ ആവശ്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു: ഗുരുവും എല്ലാ പൂർണതയുടെയും മാതൃകയുമായ കർത്താവ് അവന്റെ ഓരോ ശിഷ്യന്മാർക്കും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ജീവിതവിശുദ്ധി പ്രഖ്യാപിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5:48 ഈ പ്രഖ്യാപനം നമുക്ക് കാണാം: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ജീവിതവിശുദ്ധിയുടെ സൃഷ്ടാവും യേശു തന്നെയാണ്. സത്യത്തിൽ അവൻ എല്ലാ മനുഷ്യരിലേക്കും പരിശുദ്ധാത്മാവിനെ അയച്ചത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുവാനും, ക്രിസ്തു അവരെ സ്നേഹിക്കുന്നതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും അവരെ ആന്തരികമായി പ്രോത്സാഹിപ്പിക്കുവാനുമാണ്. യേശു വിശുദ്ധിയുടെ ഉറവിടമാണ്. ഇതുതന്നെയാണ് അവിടുന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും യേശുവുമായുള്ള നമ്മുടെ ബന്ധം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും. വിശുദ്ധിയുടെ ജീവിതം നയിക്കണമെങ്കിൽ നാം വിശുദ്ധിയുടെ ഉറവിടമായ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുകയും ദൈവിക കാര്യങ്ങളിൽ ഊന്നൽ നൽകുകയും ചെയ്യണം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഭൂവിഷ്ഠനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ക്രൈസ്തവരായ നമ്മുടെ വിളി ദൈവത്തിന്റെ ഒരു ദാനമാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ക്ഷണത്തിനനുസരിച്ച് വിശുദ്ധിയുടെ പാത പിന്തുടരുവാനും നമുക്ക് കഴിയണം. ഈ പാത പിന്തുടരുവാൻ നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നത് ഓരോ വിശുദ്ധനും വിശുദ്ധിയുമാണ്. ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവരായ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുകയെന്നത് എളുപ്പമല്ല. ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: മാമോദിസായിലൂടെ ദൈവം നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് വിശുദ്ധി. അത് വളരാൻ അനുവദിക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തെ പൂർണമായും മാറ്റാൻ കഴിയും. പത്രോസിന്റെ 1:9 നാം വായിക്കുന്നു: എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനവും രാജകീയ പുരോഹിതവർഗവുമാണ്, ഒരു വിശുദ്ധ ജനതയാണ്. ഓരോ വ്യക്തിയും തന്റെ അനുദിന ജീവിതത്തിൽ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പ്രാർത്ഥന, പ്രവൃത്തി, ദാനധർമ്മം, സ്നേഹം എന്നിവയിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ഓരോ ദിവസവും പരിശ്രമിക്കണം. ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നു: ദൈവജനത്തിന്റെ ക്ഷമയിൽ അടങ്ങിയിരിക്കുന്ന വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ വളരെയധികം സ്നേഹത്തോടെ വളർത്തുന്ന മാതാപിതാക്കളിൽ, കുടുംബം പുലർത്താൻ കഠിനാധ്വാനം ചെയ്യുന്ന പുരുഷന്മാരിൽ, സ്ത്രീകളിൽ, രോഗികളിൽ, ഒരിക്കലും പുഞ്ചിരി നഷ്ടപ്പെടാത്ത പ്രായമായവരിലും, വിശ്വാസികളിൽ, അവരുടെ ദൈനംദിന സ്ഥിരോത്സാഹത്തിൽ ഞാൻ കാണുന്നത് സഭ എന്ന പോരാളിയുടെ വിശുദ്ധിയാണ്. മിക്കപ്പോഴും ഇത് നമ്മുടെ അടുത്ത അയൽവാസികളിൽ കാണപ്പെടുന്ന ഒരു വിശുദ്ധിയാണ്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കുന്നവരാണിവർ. നമുക്ക് അവരെ വിശുദ്ധിയുടെ മധ്യവർഗം എന്ന് വിളിക്കാം. ഓരോ വിശുദ്ധനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാതൃകയായി നിലകൊള്ളുന്നു. ആരും വിശുദ്ധരായി ജനിച്ചവരല്ല, പക്ഷേ വിശുദ്ധി നേടിയെടുത്തവരാണ്. ഒരു വ്യക്തിയെ വിശുദ്ധനോ വിശുദ്ധയോ ആക്കുന്നത് ദൈവവുമായുള്ള ബന്ധവും ദൈവകരുതലിന്റെ സ്നേഹവുമാണ്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം ദൈവവുമായി അടുപ്പം പുലർത്തണം. പരിശുദ്ധാത്മാവിന്റെ കൃപയും ഇതോടൊപ്പം ആവശ്യമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾ, മറ്റുള്ളവരുമായുള്ള ബന്ധം എന്നിവയെല്ലാം വിശുദ്ധി നേടാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ തോമസ് മെർട്ടന്റെ വാക്കുകളിൽ, എന്റെ ദൈവമേ, ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് മുമ്പിലുള്ള വഴി ഞാൻ കാണുന്നില്ല. അത് എവിടെ അവസാനിക്കുമെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എനിക്ക് എന്നെ തന്നെ ശരിക്കും അറിയില്ല. നിന്റെ ഇഷ്ടം ഞാൻ പിന്തുടരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ അർത്ഥം ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്നല്ല. എന്നാൽ
എന്നെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ നിന്നെ പ്രസാദിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ആഗ്രഹത്തിനപ്പുറം ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കുടുംബജീവിതം, സന്യാസ ജീവിതം, ഏകാന്ത ജീവിതം ഏതുമായിക്കൊള്ളട്ടെ, ഏത് ജീവിത അന്തസ്സിലേക്ക് വിളിക്കപ്പെട്ടവരായാലും വിശുദ്ധി എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ വിശുദ്ധി വഹിക്കാനും അത് ലോകത്തോട് ഏറ്റുപറയുവാനും കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധനാകാൻ ബിഷപ്പോ വൈദികനോ വിശ്വാസിയോ ആകണമെന്നില്ല. സാധാരണ കാര്യങ്ങളിൽ നിന്ന് പിന്മാറി പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ മാത്രമേ വിശുദ്ധിയുള്ളൂ എന്ന് ചിന്തിക്കാൻ നാം പലപ്പോഴും പ്രലോഭിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ ജീവിതം സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സാക്ഷ്യം വഹിച്ചുകൊണ്ടും വിശുദ്ധരായിരിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പ്രതിബദ്ധത സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ വിവാഹിതരാണോ? ക്രിസ്തു സഭയ്ക്കു വേണ്ടി ചെയ്തതുപോലെ നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയെയോ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ ഉപജീവനത്തിനായി ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ സേവനത്തിൽ സമഗ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ മാതാപിതാക്കളാണോ? എങ്കിൽ യേശുവിനെ എങ്ങനെ അനുഗമിക്കണമെന്ന് ക്ഷമയോടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ ഒരു അധികാര സ്ഥാനത്താണോ? പൊതു നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ചും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉപേക്ഷിച്ചും വിശുദ്ധരായിരിക്കുക. ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. കാർലോയുടെ ദിവ്യബലിയോടുള്ള സ്നേഹവും വിലമതിപ്പും ആദരവും അസാധാരണമായിരുന്നു. ദിവസേനയുള്ള വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കിയിരുന്നില്ല. വിശുദ്ധ കുർബാനയോടുള്ള ആദരവും സ്നേഹവുമാണ് ഇതു നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എന്റെ പാതയാണ്. ഇതുതന്നെയാണ് ജീസസ് യൂത്തിലൂടെ ഈശോയെ സ്നേഹിച്ച ചെറുപ്പക്കാരിയായിരുന്ന അഞ്ജന ജോർജിന്റെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത്. ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വേറിട്ട് നിന്ന ജീവിതം, നിറപുഞ്ചിരിയോടെ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചവൾ താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. എല്ലാ വിശുദ്ധരുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധരായി ജീവിക്കാമെന്നാണ്. ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓടിമാറാതെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ സമയം കണ്ടെത്തുവാനും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിച്ചുകൊണ്ട് അയൽക്കാരനിൽ ദൈവത്തെ കാണുവാനും വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു. യേശു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ദൈവമക്കളായി കാണുവാനും സാധിക്കുമ്പോഴാണ് നാം വിശുദ്ധി പ്രാപിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നത്. ജോൺ പൈപ്പർ പറയുന്നു, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വിശുദ്ധി സ്വീകരിക്കുന്ന രൂപമാണ് സ്നേഹം. നമ്മുടെ ജീവിതം സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടും വിശുദ്ധനായിരിക്കാൻ നാം എല്ലാവരും മാമോദിസായിലൂടെ വിളിക്കപ്പെട്ടവരാണ്. ഇത് യേശുവിന്റെ പാത പിന്തുടരാനുള്ള വിളിയാണ്. യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നാം എല്ലാവരും അവന്റെ പാത പിന്തുടരുകയും അവന്റെ വിളിക്കനുസരിച്ച് ജീവിക്കുകയും വേണം. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, പെട്ടകം വിശുദ്ധമായിരുന്നു, കാരണം ദൈവം അതിൽ വസിച്ചിരുന്നു. മോശയോട് ദൈവം പറയുന്നതിങ്ങനെയാണ്, നിന്റെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചുമാറ്റുക, കാരണം മോശ നിന്നിരുന്ന സ്ഥലം വിശുദ്ധിയുള്ളതായിരുന്നു. പുതിയ നിയമത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ വിളി വിശുദ്ധിയുടെ ജീവിതം നയിക്കാനാണ്. ഫ്രാൻസിസ് പാപ്പ 2023 നവംബർ 1 സകല വിശുദ്ധരുടെയും ഓർമ്മദിനത്തിൽ യഥാർത്ഥ വിശുദ്ധിയുടെ സവിശേഷതകളെ പ്രതിഫലിപ്പിക്കുകയും ആ വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ വഴികാട്ടികളായി വിശുദ്ധരിലേക്ക് തിരിയാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധന്മാർ നമുക്ക് എത്തിച്ചേരാനാകാത്തതോ വിദൂര നായകന്മാരോ അല്ല, മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ. അവരുടെ തുടക്കം നമുക്ക് ലഭിച്ച അതേ സമ്മാനമാണ് ക്രിസ്തുവിലുള്ള സ്നാനം. ദൈവത്തിന്റെ കരുണയും സ്നേഹവും
കരുതലും വിശുദ്ധി നിറഞ്ഞതുമാണ്. ഈ വിശുദ്ധിയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നത്. ഈ വിശുദ്ധി നിറഞ്ഞ ജീവിതമാണ് ആത്മീയമായി നമ്മെ ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോഴാണ് കരുണയുടെ ഹൃദയങ്ങളായി മാറുന്നത്. വ്യക്തിപരമായ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധി നേടുക. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നു: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സഹോദരിമാരുടെ കൂട്ടായ്മ ഞാൻ അന്വേഷിക്കണം. യേശുവിന് സന്തോഷം നൽകാൻ എല്ലാവരോടും സൗഹൃദം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 14:12 ഇങ്ങനെ വിശദീകരിക്കുന്നു: ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. റോമാക്കാർക്കെഴുതിയ ലേഖനം 1:7 നാം വായിക്കുന്നു: ദൈവത്തിന്റെ സ്നേഹവാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. എഫേസോസുകാർക്കെഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവതിരുമനസ്സിനാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് തുടങ്ങിയ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും വിശുദ്ധിയിലേക്കുള്ള വിളിയെയാണ്. വിശുദ്ധ ജോൺ പോൾ 2 എഴുതിയ അപ്പസ്തോലിക പ്രബോധനമായ സത്യത്തിന്റെ പ്രഭയിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവജനത്തിലെ അനേകം അംഗങ്ങളിൽ തിളങ്ങുന്ന എളിമയുള്ളതും പലപ്പോഴും കാണപ്പെടാത്തതുമായ വിശുദ്ധിയുടെ ജീവിതം സത്യത്തിന്റെ സൗന്ദര്യവും ദൈവസ്നേഹത്തിന്റെ വിമോചന ശക്തിയും നിരുപാധികമായ മൂല്യവും ഒരേ സമയം ഗ്രഹിക്കാനുള്ള ഏറ്റവും ലളിതവും ആകർഷകവുമായ മാർഗമാണ്. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും കർത്താവിന്റെ നിയമത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടും നാം വിശ്വസ്തത പാലിക്കണം. ഇക്കാരണത്താൽ ധാർമ്മികതയുടെ അധ്യാപകനെന്ന നിലയിൽ വിശുദ്ധരെ അന്വേഷിക്കാനും കണ്ടെത്താനും സഭ എല്ലായ്പ്പോഴും വിശ്വാസികളെ ക്ഷണിക്കുന്നു. എല്ലാറ്റിനുമുപരിയായി കൃപ നിറഞ്ഞതും സർവപരിശുദ്ധയുമായ കന്യകാമാതാവിന്റെ മാതൃക ദൈവത്തിന്റെ കൽപ്പനകൾക്കും സുവിശേഷം

ജൂബിലി വേളയിൽ വിശുദ്ധിയുടെ ജീവിത മാതൃക മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ ക്ഷണിച്ചുകൊണ്ട് സിസ്റ്റർ റോസ് മരിയ തെങ്ങനാംപ്ലാക്കൽ വിശുദ്ധിയെപ്പറ്റി പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോജോ ആലപ്പാട്ട് രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ജോർജ് മാമ്പിള്ളി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരികൾ.

ജീവിതത്തിൽ വിശുദ്ധിയുടെ പുണ്യം കാത്തുസൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും വിശുദ്ധരുടെ ജീവിത മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്.

വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിക്കുന്നു: വിശുദ്ധി കേവലം ദൈവഹിതം ചെയ്യുന്നതിലും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ആയിരിക്കുന്നതിലും അടങ്ങിയിരിക്കുന്നു. വിശുദ്ധി ദൈവത്തിന്റെ ദാനമാണ്. ഓരോ വ്യക്തിയുടെയും വിളി വിശുദ്ധിയിലേക്കുള്ളതാണ്. വിശുദ്ധിയുടെ ജീവിതം ചിലർക്കു മാത്രമുള്ളതല്ല, എല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വിശുദ്ധിയുടെ ആവശ്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു: ഗുരുവും എല്ലാ പൂർണ്ണതയുടെയും മാതൃകയുമായ കർത്താവ് അവന്റെ ഓരോ ശിഷ്യന്മാർക്കും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ജീവിതവിശുദ്ധി പ്രഖ്യാപിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5:48 ഈ പ്രഖ്യാപനം നമുക്ക് കാണാം: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ജീവിതവിശുദ്ധിയുടെ സൃഷ്ടാവും യേശു തന്നെയാണ്. സത്യത്തിൽ അവൻ എല്ലാ മനുഷ്യരിലേക്കും പരിശുദ്ധാത്മാവിനെ അയച്ചത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുവാനും, ക്രിസ്തു അവരെ സ്നേഹിക്കുന്നതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും അവരെ ആന്തരികമായി പ്രോത്സാഹിപ്പിക്കുവാനുമാണ്. യേശു വിശുദ്ധിയുടെ ഉറവിടമാണ്. ഇതുതന്നെയാണ് അവിടുന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും യേശുവുമായുള്ള നമ്മുടെ ബന്ധം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും. വിശുദ്ധിയുടെ ജീവിതം നയിക്കണമെങ്കിൽ നാം വിശുദ്ധിയുടെ ഉറവിടമായ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുകയും ദൈവിക കാര്യങ്ങളിൽ ഊന്നൽ നൽകുകയും ചെയ്യണം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഭൂവിഷ്ഠനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ക്രൈസ്തവരായ നമ്മുടെ വിളി ദൈവത്തിന്റെ ഒരു ദാനമാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ക്ഷണത്തിനനുസരിച്ച് വിശുദ്ധിയുടെ പാത പിന്തുടരുവാനും നമുക്ക് കഴിയണം. ഈ പാത പിന്തുടരുവാൻ നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നത് ഓരോ വിശുദ്ധനും വിശുദ്ധിയുമാണ്. ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവരായ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് എളുപ്പമല്ല. ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: മാമോദിസായിലൂടെ ദൈവം നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് വിശുദ്ധി. അത് വളരാൻ അനുവദിക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തെ പൂർണമായും മാറ്റാൻ കഴിയും. പത്രോസിന്റെ 1:9 നാം വായിക്കുന്നു: എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനവും രാജകീയ പുരോഹിതവർഗവുമാണ്, ഒരു വിശുദ്ധ ജനതയാണ്. ഓരോ വ്യക്തിയും തന്റെ അനുദിന ജീവിതത്തിൽ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പ്രാർത്ഥന, പ്രവൃത്തി, ദാനധർമ്മം, സ്നേഹം എന്നിവയിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ഓരോ ദിവസവും പരിശ്രമിക്കണം. ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നു: ദൈവജനത്തിന്റെ ക്ഷമയിൽ അടങ്ങിയിരിക്കുന്ന വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ വളരെയധികം സ്നേഹത്തോടെ വളർത്തുന്ന മാതാപിതാക്കളിൽ, കുടുംബം പുലർത്താൻ കഠിനാധ്വാനം ചെയ്യുന്ന പുരുഷന്മാരിൽ, സ്ത്രീകളിൽ, രോഗികളിൽ, ഒരിക്കലും പുഞ്ചിരി നഷ്ടപ്പെടാത്ത പ്രായമായവരിലും, വിശ്വാസികളിൽ, അവരുടെ ദൈനംദിന സ്ഥിരോത്സാഹത്തിൽ ഞാൻ കാണുന്നത് സഭ എന്ന പോരാളിയുടെ വിശുദ്ധിയാണ്. മിക്കപ്പോഴും ഇത് നമ്മുടെ അടുത്ത അയൽവാസികളിൽ കാണപ്പെടുന്ന ഒരു വിശുദ്ധിയാണ്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കുന്നവരാണിവർ. നമുക്ക് അവരെ വിശുദ്ധിയുടെ മധ്യവർഗം എന്ന് വിളിക്കാം. ഓരോ വിശുദ്ധനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാതൃകയായി നിലകൊള്ളുന്നു. ആരും വിശുദ്ധരായി ജനിച്ചവരല്ല, പക്ഷേ വിശുദ്ധി നേടിയെടുത്തവരാണ്. ഒരു വ്യക്തിയെ വിശുദ്ധനോ വിശുദ്ധയോ ആക്കുന്നത് ദൈവവുമായുള്ള ബന്ധവും ദൈവകരുതലിന്റെ സ്നേഹവുമാണ്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം ദൈവവുമായി അടുപ്പം പുലർത്തണം. പരിശുദ്ധാത്മാവിന്റെ കൃപയും ഇതോടൊപ്പം ആവശ്യമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾ, മറ്റുള്ളവരുമായുള്ള ബന്ധം എന്നിവയെല്ലാം വിശുദ്ധി നേടാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ തോമസ് മെർട്ടന്റെ വാക്കുകളിൽ, എന്റെ ദൈവമേ, ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് മുമ്പിലുള്ള വഴി ഞാൻ കാണുന്നില്ല. അത് എവിടെ അവസാനിക്കുമെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എനിക്ക് എന്നെ തന്നെ ശരിക്കും അറിയില്ല. നിന്റെ ഇഷ്ടം ഞാൻ പിന്തുടരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ അർത്ഥം ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്നല്ല. എന്നാൽ എന്നെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹം
യഥാർത്ഥത്തിൽ നിന്നെ പ്രസാദിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ആഗ്രഹത്തിനപ്പുറം ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കുടുംബജീവിതം, സന്യാസ ജീവിതം, ഏകാന്ത ജീവിതം ഏതുമായിക്കൊള്ളട്ടെ, ഏത് ജീവിത അന്തസ്സിലേക്ക് വിളിക്കപ്പെട്ടവരായാലും വിശുദ്ധി എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ വിശുദ്ധി വഹിക്കാനും അത് ലോകത്തോട് ഏറ്റുപറയുവാനും കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധനാകാൻ ബിഷപ്പോ വൈദികനോ വിശ്വാസിയോ ആകണമെന്നില്ല. സാധാരണ കാര്യങ്ങളിൽ നിന്ന് പിന്മാറി പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ മാത്രമേ വിശുദ്ധിയുള്ളൂ എന്ന് ചിന്തിക്കാൻ നാം പലപ്പോഴും പ്രലോഭിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ ജീവിതം സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സാക്ഷ്യം വഹിച്ചുകൊണ്ടും വിശുദ്ധരായിരിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പ്രതിബദ്ധത സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ വിവാഹിതരാണോ? ക്രിസ്തു സഭയ്ക്കു വേണ്ടി ചെയ്തതുപോലെ നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയെയോ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ ഉപജീവനത്തിനായി ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ സേവനത്തിൽ സമഗ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ മാതാപിതാക്കളാണോ? എങ്കിൽ യേശുവിനെ എങ്ങനെ അനുഗമിക്കണമെന്ന് ക്ഷമയോടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ ഒരു അധികാര സ്ഥാനത്താണോ? പൊതു നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ചും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉപേക്ഷിച്ചും വിശുദ്ധരായിരിക്കുക. ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. കാർലോയുടെ ദിവ്യബലിയോടുള്ള സ്നേഹവും വിലമതിപ്പും ആദരവും അസാധാരണമായിരുന്നു. ദിവസേനയുള്ള വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കിയിരുന്നില്ല. വിശുദ്ധ കുർബാനയോടുള്ള ആദരവും സ്നേഹവുമാണ് ഇതു നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എന്റെ പാതയാണ്. ഇതുതന്നെയാണ് ജീസസ് യൂത്തിലൂടെ ഈശോയെ സ്നേഹിച്ച ചെറുപ്പക്കാരിയായിരുന്ന അഞ്ജന ജോർജിന്റെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത്. ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വേറിട്ടു നിന്ന ജീവിതം. നിറപുഞ്ചിരിയോടെ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചവൾ താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. എല്ലാ വിശുദ്ധരുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധരായി ജീവിക്കാമെന്നാണ്. ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓടിമാറാതെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ സമയം കണ്ടെത്തുവാനും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിച്ചുകൊണ്ട് അയൽക്കാരനിൽ ദൈവത്തെ കാണുവാനും വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു. യേശു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ദൈവമക്കളായി കാണുവാനും സാധിക്കുമ്പോഴാണ് നാം വിശുദ്ധി പ്രാപിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നത്. ജോൺ പൈപ്പർ പറയുന്നു, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വിശുദ്ധി സ്വീകരിക്കുന്ന രൂപമാണ് സ്നേഹം. നമ്മുടെ ജീവിതം സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടും വിശുദ്ധനായിരിക്കാൻ നാം എല്ലാവരും മാമോദിസായിലൂടെ വിളിക്കപ്പെട്ടവരാണ്. ഇത് യേശുവിന്റെ പാത പിന്തുടരാനുള്ള വിളിയാണ്. യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നാം എല്ലാവരും അവന്റെ പാത പിന്തുടരുകയും അവന്റെ വിളിക്കനുസരിച്ച് ജീവിക്കുകയും വേണം. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, പെട്ടകം വിശുദ്ധമായിരുന്നു, കാരണം ദൈവം അതിൽ വസിച്ചിരുന്നു. മോശയോട് ദൈവം പറയുന്നതിങ്ങനെയാണ്, നിന്റെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക, കാരണം മോശ നിന്നിരുന്ന സ്ഥലം വിശുദ്ധിയുള്ളതായിരുന്നു. പുതിയ നിയമത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ വിളി വിശുദ്ധിയുടെ ജീവിതം നയിക്കാനാണ്. ഫ്രാൻസിസ് പാപ്പ 2023 നവംബർ 1 സകല വിശുദ്ധരുടെയും ഓർമ്മദിനത്തിൽ യഥാർത്ഥ വിശുദ്ധിയുടെ സവിശേഷതകളെ പ്രതിഫലിപ്പിക്കുകയും ആ വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ വഴികാട്ടികളായി വിശുദ്ധരിലേക്ക് തിരിയാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധന്മാർ നമുക്ക് എത്തിച്ചേരാനാകാത്തതോ വിദൂര നായകന്മാരോ അല്ല, മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ. അവരുടെ തുടക്കം നമുക്ക് ലഭിച്ച അതേ സമ്മാനമാണ് ക്രിസ്തുവിലുള്ള സ്നാനം. ദൈവത്തിന്റെ കരുണയും സ്നേഹവും
കരുതലും വിശുദ്ധി നിറഞ്ഞതുമാണ്. ഈ വിശുദ്ധിയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നത്. ഈ വിശുദ്ധി നിറഞ്ഞ ജീവിതമാണ് ആത്മീയമായി നമ്മെ ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോഴാണ് കരുണയുടെ ഹൃദയങ്ങളായി മാറുന്നത്. വ്യക്തിപരമായ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധി നേടുക. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നു: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സഹോദരിമാരുടെ കൂട്ടായ്മ ഞാൻ അന്വേഷിക്കണം. യേശുവിന് സന്തോഷം നൽകാൻ എല്ലാവരോടും സൗഹൃദം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 14:12 ഇങ്ങനെ വിശദീകരിക്കുന്നു: ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. റോമാക്കാർക്കെഴുതിയ ലേഖനം 1:7 നാം വായിക്കുന്നു: ദൈവത്തിന്റെ സ്നേഹവാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. എഫേസോസുകാർക്കെഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവതിരുമനസ്സിനാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് തുടങ്ങിയ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും വിശുദ്ധിയിലേക്കുള്ള വിളിയെയാണ്. വിശുദ്ധ ജോൺ പോൾ 2 എഴുതിയ അപ്പസ്തോലിക പ്രബോധനമായ സത്യത്തിന്റെ പ്രഭയിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവജനത്തിലെ അനേകം അംഗങ്ങളിൽ തിളങ്ങുന്ന എളിമയുള്ളതും പലപ്പോഴും കാണപ്പെടാത്തതുമായ വിശുദ്ധിയുടെ ജീവിതം സത്യത്തിന്റെ സൗന്ദര്യവും ദൈവസ്നേഹത്തിന്റെ വിമോചന ശക്തിയും നിരുപാധികമായ മൂല്യവും ഒരേ സമയം ഗ്രഹിക്കാനുള്ള ഏറ്റവും ലളിതവും ആകർഷകവുമായ മാർഗമാണ്. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും കർത്താവിന്റെ നിയമത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടും നാം വിശ്വസ്തത പാലിക്കണം. ഇക്കാരണത്താൽ ധാർമ്മികതയുടെ അധ്യാപകനെന്ന നിലയിൽ വിശുദ്ധരെ അന്വേഷിക്കാനും കണ്ടെത്താനും സഭ എല്ലായ്പ്പോഴും വിശ്വാസികളെ ക്ഷണിക്കുന്നു. എല്ലാറ്റിനുമുപരിയായി കൃപ നിറഞ്ഞതും സർവപരിശുദ്ധയുമായ കന്യകാമാതാവിന്റെ മാതൃക ദൈവത്തിന്റെ കൽപ്പനകൾക്കും സുവിശേഷത്തിന്റെ മഹത്വത്തിനും അനുസൃതമായി ജീവിതം നയിക്കാൻ ആവശ്യമായ ശക്തിയും സന്തോഷവും നമുക്ക് നൽകുന്നു. യേശുവിനാൽ വിളിക്കപ്പെട്ടവരായ നാം അവിടുത്തെ പാത പിന്തുടർന്ന് വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ.

പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ ഏവരെയും ക്ഷണിക്കുന്ന 2025 ജൂബിലി വേളയിൽ വിശുദ്ധിയുടെ ജീവിത മാതൃക മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ ക്ഷണിച്ചുകൊണ്ട് സിസ്റ്റർ റോസ് മരിയ തെങ്ങനാംപ്ലാക്കൽ വിശുദ്ധിയെപ്പറ്റി പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോജോ ആലപ്പാട്ട് രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ജോർജ് മാമ്പിള്ളി.